പരിശുദ്ധ കുത്തുവിളക്കിൻ മധ്യയിലെ ഉളാവുകിറ ആവിയാണവൻ. അവർ നമ്മത്തിൽ ഉളാവിക്കൊണ്ടിരിക്കുന്ന അവർ സേനകളിൻ കർത്തർ, അവർ ഉയരമും ഉന്നതവും.